എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനമാസം 14 ഞായറാഴ്ച. ശ്രുതിമധുരം, അറിയിപ്പുകൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.

0: ശ്രീ വിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്കുള്ള ബോട്ടുകളുടെ യാത്രാ വിവരം. MV നോർത്ത് പാസേജ് നാളെ രാവിലെ 6 മണിക്ക് സ്വരാജ്ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് യാത്ര പുറപ്പെടും. ഈ ബോട്ടിൻ്റെ ശ്രീ വിജയപുരത്തേക്ക് ഇതേ വഴികളിലൂടെയുള്ള മടക്കയാത്ര നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. നാളെ രാവിലെ 6:15 MV സ്ട്രെയ്റ്റ് ഐലൻഡ് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. ശ്രീ വിജയപുരത്തേക്കുള്ള ഈ ബോട്ടിൻ്റെ മടക്കയാത്ര രാവിലെ 8:30. MV റാണി ലക്ഷ്മി നാളെ രാവിലെ 6:15 സ്വരാജ്ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് രാവിലെ 8:45 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. MV കമോട്ട നാളെ ഉച്ചയ്ക്ക് 2:30 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. അവിടെ നിന്നും ശ്രീ വിജയപുരത്തേക്കുള്ള ബോട്ടിൻ്റെ മടക്കയാത്ര വൈകുന്നേരം 4:30. MV ജോളിബോയ് നാളെ രാവിലെ 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. ഷഹീദ് ദ്വീപിൽ നിന്നും ഉച്ചയ്ക്ക് 1 മണിക്ക് പുറപ്പെടുന്ന ഈ ബോട്ട് സ്വരാജ് ദ്വീപിലെത്തി ഉച്ചയ്ക്ക് 2:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. നാളെ വൈകുന്നേരം 5 മണിക്ക് MV റാണി ചങ്ക സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്കുള്ള ബോട്ടിൻ്റെ മടക്കയാത്ര 30-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5:30. MV ബാരട്ടാങ് നാളെ രാവിലെ 11:30 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. സ്വരാജ് ദ്വീപിൽ നിന്നും ഉച്ചയ്ക്ക് 2 മണിക്ക് പുറപ്പെടുന്ന ഈ ബോട്ട് ഷഹീദ് ദ്വീപിലെത്തി വൈകുന്നേരം 3:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. MV രംഗത്ത് നാളെ രാവിലെ 7 മണിക്ക് ഷഹീദ് ദ്വീപ് സ്വരാജ് ദ്വീപ് സ്ട്രെയ്റ്റ് ഐലൻഡ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് യാത്ര പുറപ്പെടും. ഈ ബോട്ടിൻ്റെ ശ്രീ വിജയപുരത്തേക്ക് ഇതേ വഴികളിലൂടെയുള്ള മടക്കയാത്ര 30-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 7 മണിക്ക്. ബോട്ടുകളുടെ സമയവിവരം സമാപിക്കുന്നു.
1: ഇരുന്നു കൊണ്ട് ചെയ്യാവുന്ന പോസ്റ്ററുകൾ പരിചയപ്പെടാം. ആദ്യമായി ജാനുശീർഷാസനം. കാലുകൾ രണ്ടും മുന്നിലേക്ക് നീട്ടിവെച്ച് നടു നിവർത്തി ഇരിക്കുക. ഇടത് കാൽ മടക്കി വലതു തുടയോട് ചേർത്ത് വയ്ക്കുക. അതായത് ഇടത് കാലിൻ്റെ പാദത്തിൻ്റെ അടിഭാഗം വലതു തുടയോട് ചേർന്നിരിക്കണം. ഇടത് കാൽമുട്ട് മാക്സിമം തറയോട് ചേർന്നിരിക്കാൻ ശ്രദ്ധിക്കണം. മുട്ട് ഉയരാൻ പാടില്ല. കൈകൾ രണ്ടും വശങ്ങളിലൂടെ ശ്വാസമെടുത്ത് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് പതിയെ കുനിഞ്ഞ് വലത് കാൽവിരലിലേക്ക് പിടിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം നെറ്റി വലത് കാൽമുട്ടിലേക്കും മുട്ടിക്കാൻ ശ്രമിക്കുകയും വേണം. ആ രീതിയിലിരുന്ന് 5 മുതൽ 10 സെക്കൻഡ് വരെ സാധാരണ രീതിയിൽ ശ്വാസമെടുക്കുകയും വിടുകയും ചെയ്യുക. കാൽവിരലിൽ പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ നെറ്റി കാൽമുട്ടിൽ മുട്ടിക്കാൻ പറ്റിയില്ലെങ്കിലോ കൂടുതൽ ബുദ്ധിമുട്ടി ചെയ്യാൻ ശ്രമിക്കരുത്. നമ്മുടെ ശരീരത്തിൻ്റെ വഴക്കമനുസരിച്ച് ചെയ്യുന്നതാണ് ഉത്തമം. ശ്വാസമെടുത്ത് കൈകൾ ഉയർത്തി കൊണ്ടുവന്ന് ഇടത് കാൽ മുന്നിലേക്ക് നീട്ടി കൈകൾ രണ്ടും പുറകിൽ കുത്തിയിരുന്ന് വിശ്രമിക്കാവുന്നതാണ്. ഇതേ രീതിയിൽ വിപരീത ദിശയിലും ചെയ്യാവുന്നതാണ്. ജാനുശീർഷാസനം കാലിലെ മുഴുവൻ മസിൽസിനെയും അതോടൊപ്പം മുതുകിലെയും പുറം ഭാഗത്തെയും മസിൽസിനെയും ഫ്ലെക്സിബിലിറ്റി ഉള്ളതാക്കുന്നു. സ്ഥിരമായ പ്രാക്ടീസിലൂടെ നട്ടലിന് നല്ല വഴക്കം ലഭിക്കാൻ സഹായിക്കുന്നു. അടുത്തതായി പശ്ചിമോത്താനാസന. രണ്ട് കാലുകളും മുന്നിലേക്ക് നീട്ടി നിവർത്തി

ഇരിക്കുക. പാദങ്ങൾ രണ്ടും ചേർന്നിരിക്കാൻ ശ്രദ്ധിക്കണം. കൈകൾ രണ്ടും കാൽമുട്ടുകളിലായി വയ്ക്കുക. സാവധാനം ശ്വാസമെടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് അരക്കെട്ടിൻ്റെ ഭാഗത്ത് നിന്ന് താഴേക്ക് കുനിയുക. ഇരു കൈകൾ കൊണ്ടും ഇരു കാലിലെയും തള്ളവിരലുകളിൽ പിടിക്കാൻ ശ്രമിക്കുക. നെറ്റി രണ്ട് കാൽമുട്ടിലുമായി മുട്ടിക്കാൻ ശ്രമിക്കുക. 5 മുതൽ 10 സെക്കൻഡുകൾ ആ രീതിയിൽ ഇരുന്ന് ശ്വാസോച്ഛ്വാസം ചെയ്യുക. സാവധാനം ശ്വാസമെടുത്തുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. ജാനുശീർഷാസനത്തിലെന്ന പോലെ കാലിലെ മുഴുവൻ മസിൽസിനെയും അതോടൊപ്പം മുതുകിലെയും പുറം ഭാഗത്തെയും മസിൽസിനെയും ഫ്ലെക്സിബിളാക്കുന്നു. സ്ഥിരമായ പ്രാക്ടീസിലൂടെ നട്ടലിനും കൂടുതൽ വഴക്കം ലഭിക്കുന്നു. സയാറ്റിക്ക പ്രശ്നമുള്ളവരും ഡിസ്കിൻ്റെ പ്രശ്നങ്ങളുള്ളവരും ഹെർണിയ ഉള്ളവരും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരും ഈ പ്രാക്ടീസ് ഒഴിവാക്കുന്നതാണ് ഉത്തമം.

0: സഹകർ പ്രഗ്യ ഇനിഷ്യേറ്റീവ്. സഹകരണ മേഖലയ്ക്ക് ഉണർവേകാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് സഹകർ പ്രഗ്യ ഇനിഷ്യേറ്റീവ്. ഇന്ത്യയിലെ ഗ്രാമീണ ജനതയ്ക്ക് അറിവും നൈപുണ്യവും പകർന്നു നൽകി നമ്മുടെ രാജ്യത്തിന്റെ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുകയാണ് സഹകർ പ്രജ്ഞ സംരംഭം പ്രധാനമായും ലക്ഷ്യമിടുന്നത്. സ്വാശ്രയവും ശാക്തീകരിക്കപ്പെട്ടതുമായ ഗ്രാമീണ ഇന്ത്യ എന്ന ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് കൈവരിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് സഹകർ പ്രജ്ഞ സംരംഭം. എല്ലാ ശ്രോതാക്കൾക്കും ശ്രുതിമധുരത്തിലേക്ക് സ്വാഗതം.
1: ശ്രുതിമധുരം.

0: ഓട്ടാണ്.
1: പഴയ തലമുറയുടെ ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്ന ഏറ്റവും പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രുതി മധുരം.
2: മലയാള ചലച്ചിത്ര സംഗീതത്തിന്റെ സുവർണകാലം അനശ്വരമാക്കിയത് ഹൃദയത്തിൽ തൊടുന്ന ഈണങ്ങളും അർദ്ധസമ്പന്നമായ വരികളും ഭാവസാന്ദ്രമായ ആലാപനങ്ങളുമാണ്. കാലം എത്ര കടന്നുപോയാലും ചില ഗാനങ്ങൾ ഇന്നും അതേ മാധുര്യത്തോടെ നമ്മുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അത്തരമൊരു അനശ്വര ഗാനമാണ് അമ്മയെ കാണാൻ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഉണരുണരു ഉണ്ണിപ്പൂവേ എന്ന് തുടങ്ങുന്ന ഗാനം. ഈ ഗാനത്തിൻ്റെ ഗാനരചന നിർവഹിച്ചത് പി ഭാസ്കരനും സംഗീതം ഒരുക്കിയത് കെ രാഘവനുമാണ്.

1970-ൽ പുറത്തിറങ്ങിയ ത്രിവേണി എന്ന ചിത്രം ശ്രദ്ധേയമായ കുടുംബ ചിത്രങ്ങളിലൊന്നാണ്. ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് കാവ്യ സൗന്ദര്യം പകർന്നത് വയലാർ രാമവർമ്മയും ഈണം ഒരുക്കിയത് ജി ദേവരാജൻ മാസ്റ്ററുമാണ്. ഈ ചിത്രത്തിനു വേണ്ടി ഗാനഗന്ധർവൻ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

മനോഹരമായ ഈണവും അർദ്ധസമ്പന്നമായ വരികളും ചേർന്ന് സംഗീത ആസ്വാദകരുടെ ഹൃദയത്തിൽ ഇടം നേടിയ ഗാനമാണ് അഷ്ടമുടി കായലിലെ എന്ന് തുടങ്ങുന്ന ഗാനം. ശാന്തതയും ഗൃഹാതുരതയും നിറയ്ക്കുന്ന ഈ ഗാനം പാടിയിരിക്കുന്നത് യേശുദാസും ലീലയും ചേർന്നാണ്. ചിത്രം മണവാട്ടി. ഗാനരചന വയലാർ രാമവർമ്മ. സംഗീതം ജി ദേവരാജൻ.

പി ഭാസ്കരൻ സംവിധാനം ചെയ്ത് 1969 പുറത്തിറങ്ങിയ ചലച്ചിത്രമാണ് കള്ളിച്ചെല്ലമ്മ. ഈ ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ ഗാനരചന നിർവഹിച്ച് കെ രാഘവൻ സംഗീതം നൽകി. പി ജയചന്ദ്രൻ ആലപിച്ച ഗാനം കേൾക്കാം.

കാർത്തിക എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം MS ബാബുരാജ്.

യക്ഷഗാനം എന്ന ചിത്രത്തിൽ വയലാറിൻ്റെ വരികൾക്ക് MS വിശ്വനാഥൻ സംഗീതം നൽകി യേശുദാസും സുശീലയും ചേർന്ന് പാടിയ ഗാനം.

0: ഓട്ടാണ്.
1: പഴയ തലമുറയുടെ ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്ന ഏറ്റവും പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രുതി മധുരം.
2: ഇതോടുകൂടി ഇന്നത്തെ മലയാളം പരിപാടി സമാപിച്ചു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ആശംസകളോടെ ധന്യ വിജി.